0: കരയാക്കൊടുങ്ങും കങ്ങരതാലി ഓർമ്മ വിളിക്കുമാൻ ഒന്നി നിത്തുളുക്കാങ്ങ എനിക്ക് കകാമ മുട്ടിക്ക നിന്തു പാങ്ങുൻ വീൺ നിന്ന ഒന്നി നിത്തുങ്ങാൽ ഉൻ മുട്ടികളിൽ അനിക്ക് മെരിവൽ ഡ്രൈവവൽ നിത്തു പാങ്ങു നിന്ന വൽങ്ങ വീൺ മെര് യക്കാങ്ങ എനിക്ക് ഇളുക്കി കയക്കാങ്ങു മുട്ടിക്ക ഇതുവാലെ റോം
1: Stop Territory Aboriginal Road Sadness.
2: Brought to you by Aboriginal Community Police Officer Bettina Dangaba.
3: That was a Gove FM community service announcement in conjunction with the Nhulunbuy Police NT.
4: Hi, I'm Melissa. I've come all the way from Melbourne's freezing cold weather to Nhulunbuy, and I love listening to Nhulunbuy's favourite radio station, Gove FM 106.9.